നിബാനക്ക് ശ്രീങ്കഞ്ച ബഫലമന്ദ റോസൻ ജയമാനു നിബാജി സിയാദില ഞാന ജാം ബസിയാർ ബാനക്കന്ന് മരിത്തു ബർക്കൽ മരം സെക്ക ബോലി ബക്കിലെ ജിയാർ ബാദില ഞാന ജാം സോണിയാസിൻ സെക്ക മംഗ്രി ജാതി സാമ ബോലി ബക്കി.